ഖൗഫ് സൂറത്ത് കാഹിമനെ വാഹകതക ഐൻ ലിബിദേ ഐബ്രെ എകെ ഖൗഫ് ബാഗയഗെ മീഹുംഗെ വാഹക ഖൗഫ് ബാഗയഗെ മീഹുംഗെ വാഹക നുവത ഹൊഹുളയഗെ അഹുലുവരിംഗെ വാഹകേകി ഇസ്ലാം ദീനട്ടക അല്ലാഹുഗെ ഹദറതും റക്കാതിരികമം എദേ സുവാനം തകിഗെ വാഹക മീ സുവാനുന്ന കുരിമതിവാ ഫിതുനതം ഉഫെദിഗെൻ അന്നനി ഇസ്ലാം ദീന തബഅഉമാ ഹമാൻ അനിയാവരി റസ്കലിഗെ കിബാൻ കുരിമതിവി അനിയാവരികമാ നുറക്കാതകും മീ അനിയാവരികമും സലാമെവ്വെ അല്ലാഹം അഴുക്കം കുറും മതിഗ ദെമി തിബുമം എബാമീഹും വനി ഫറുബദേഗെ ഹൊഹുളയ ए आयकु कीरिति अल्लाह वनी एजवानुन रक्कातिरिकन देववा तीन सतेक एतन अहरे वंदें एमीहुंगे मच्च निदि बावाल ववाहा मिनिदीगा एजवानुम एंगत फुरोलि हेतु

0: ഹമകഷവറും മണിതിക്കക്കും തിമന്നസ്കലാങ്കെ ഇൻസാനാ ഹെദ്ദെവിക്കം എ ഇൻസാനായ നേങ്കനീ ഹെയ്യെ ഫഹെ എഹാറും ഏനാ വണീ ഫാളുവെ ബയാം വെഗെം വാ ദെക്കൊളുവെരിയക്കു കമുകെ
1: وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم
0: ادي انسانا تمن رسكلانگ مثال جس ادي اينا هدوي گوين اينا هندما نتالي اينا بني كشت فيوه هلاكو افا ونكو എ തകെതി ദിരുവാണി കാ കുഹയ്യെ
1: ഖുൽ യുഹ്യീഹ അല്ലദീ അൻശഅഹ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം
0: കലേഗഫാനു വിദാളുവാഷെ എ കശിതൻ അലുൻ ദിരുവാണി ഫുറതമ ഫഹറു എ കശിത ഉഫെദ്ദെവി റസ്കലാംഗെ അതി എഖലാംഗെയി ഹുരിഹ മഖ്ലൂഖുംഗെ കന്ത മൊള ദിനെ വൊടിഗെംവാ റസ്കലാംഗെ